എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവോ മാസം 5ാം തീയതി, ചൊവ്വാഴ്ച. ബാലരോഗം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണിചങ്ക നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. വീണ്ടും ഈ യാത്രാ ബോട്ട് ഷഹീദ് ദ്വീപിലേക്ക് നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര വൈകുന്നേരം 4:30. MV കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 21 വ്യാഴാഴ്ച രാവിലെ 5:30. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ബാരടാങ് നാളെ രാവിലെ 7 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രെയ്റ്റ് ഐലൻഡ് കദംതള ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര 21 വ്യാഴാഴ്ച രാവിലെ 7 മണിക്ക്. MV ബംബൂക്ക നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: Nexa.
3: ആകാശവാണി 90-ാം വർഷത്തിൽ 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
0: എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ബാലലോകം പരിപാടിയിലേക്ക് സ്വാഗതം.

0: പ്രിയ കൂട്ടുകാരെ,
1: നല്ല ശീലങ്ങളാണ് നല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സത്യസന്ധത, കൃത്യത, മറ്റുള്ളവരോടുള്ള ബഹുമാനം എന്നിവ നിങ്ങളെ മികച്ച വ്യക്തികളാക്കും. ഓരോ ദിവസവും ചെറിയ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുക. മാതാപിതാക്കളെ മാനിക്കുക. അധ്യാപകരുടെ വാക്കുകൾ കേൾക്കുക. സുഹൃത്തുക്കളോട് സ്നേഹത്തോടെ പെരുമാറുക. അറിവ് നേടുന്നതോടൊപ്പം

നല്ല സ്വഭാവവും വളർത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ നല്ല ചിന്തകളും ശീലങ്ങളും നാളത്തെ വിജയത്തിനുള്ള പാതയാകുന്നു. അതിനാൽ ഓരോ ദിവസവും ഒരു നല്ല പ്രവൃത്തിയോടെ ആരംഭിച്ച് സന്തോഷത്തോടെ മുന്നോട്ടു പോകാം.

0: നരസിംഹം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ് കൂട്ടുകാർ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുര വിഭവങ്ങളിൽ ഒന്നാണ് ചോക്ലേറ്റ്. ചെറിയൊരു സമ്മാനമായോ സന്തോഷ സമയങ്ങളിലോ ചോക്ലേറ്റ് നൽകുന്നത് തെറ്റല്ല. എന്നാൽ അത് അമിതമായി കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. ചോക്ലേറ്റ് അധികമായി കഴിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ചോക്ലേറ്റിൽ പഞ്ചസാരയും കൊഴുപ്പും കൂടുതലായിരിക്കും. കുട്ടികൾ ചോക്ലേറ്റ് അധികമായി കഴിച്ചാൽ അത് പല്ലുകൾക്ക് ദോഷം ചെയ്യും. പല്ലിൽ ക്യാവിറ്റി ഉണ്ടാകുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യാം. അതിനു പുറമെ കൂടുതൽ ചോക്ലേറ്റ് കഴിക്കുന്നത് കുട്ടികളുടെ ഭാരം കൂടാൻ കാരണമാകും. ചെറുപ്പത്തിൽ തന്നെ ഭാരം കൂടുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. കുട്ടികൾക്ക് കളിക്കാനും ഓടാനുമുള്ള ഊർജം കുറയാൻ ഇടയാകും. ഇതുകൂടാതെ ചില ചോക്ലേറ്റുകളിൽ കഫെയിൻ എന്ന ഘടകവും അടങ്ങിയിരിക്കും. ഇത് കുട്ടികളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം. രാത്രി നന്നായി ഉറങ്ങാൻ കഴിയാതെ വന്നാൽ അടുത്ത ദിവസം കുട്ടികൾക്ക് ക്ഷീണം തോന്നും, പഠനത്തിൽ ശ്രദ്ധ കുറയും. കൂടാതെ അധികം ചോക്ലേറ്റ് കഴിക്കുന്നത് വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം. അതിനാൽ കൂട്ടുകാർ ചോക്ലേറ്റ് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതില്ല, പക്ഷേ അത് നിയന്ത്രിച്ച് മാത്രം കഴിക്കണം. ദിവസേന കഴിക്കുന്നതിന് പകരം പ്രത്യേക അവസരങ്ങളിൽ മാത്രം കുറച്ച് ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതാണ്. അതിനൊപ്പം പഴങ്ങൾ, പാൽ, നട്സ് പോലുള്ള ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കണം. കൂടാതെ ചോക്ലേറ്റ് കഴിച്ച ശേഷം പല്ല് തേക്കുന്ന ശീലം വളർത്തുക. കൂട്ടുകാരെ, മധുരം നമ്മെ സന്തോഷിപ്പിക്കും, പക്ഷേ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്.
0: സ്നേഹവീട് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഇളയരാജ.

എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കഥ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്കിനി ഒരു കഥ കേൾക്കാം. അമ്മു മുയലിന്റെ പഠിത്തം. ഒരിക്കൽ ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടി രാധാനദി ഒഴുകിയിരുന്നു. നദീതീരത്ത് ഇഷ്ടം പോലെ ഇളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. മാൻ, മുയൽ, കടുവ, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മു മുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത്. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റ് മുയൽ കുഞ്ഞുങ്ങളെല്ലാം പൊത്തിലൊളിച്ച് കളിക്കുമ്പോൾ അമ്മു മുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. അപ്പോൾ അവളൊരു മാനിനെ കണ്ടു. എന്ത് വേഗത്തിലാണെന്നോ മാൻ ഓടുന്നത്. അമ്മു മുയൽ മാനിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിലോടാൻ വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിൻ്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിന് സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരായി. അമ്മു ചോദിച്ചു, ചേട്ടാ ചേട്ടാ, എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ? മാൻ പറഞ്ഞു, അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ അമ്മുവിനെ വേഗത്തിലോടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞ് അമ്മു മുയൽ സ്വന്തം മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം അമ്മു പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അമ്മു പറഞ്ഞു, എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും

കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മുമുയൽ അടുത്ത ദിവസം യാത്രയായി. ഇത്തവണ കണ്ടുമുട്ടിയത് ഒരു തവളയെ ആയിരുന്നു. തവള കുളത്തിൽ ചാടിച്ചാടി പൊയ്ക്കൊണ്ടിരുന്നു. അമ്മുമുയൽ വിളിച്ചു പറഞ്ഞു, "ഏയ് ചങ്ങാതി." തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അമ്മു വീണ്ടും പറഞ്ഞു, "നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല." ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിനടുത്തെത്തി. തവള തൻ്റെ വീരകഥകൾ അമ്മുവിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കഥ, മുങ്ങാങ്കുഴിയിട്ട് പോയത്, അങ്ങനെ ഒരുപാടൊരുപാട് അമ്മു എല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു ചോദിച്ചു, "എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം?" തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുൻപേ അമ്മു നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അങ്ങനെ ഓരോ ദിവസവും അമ്മു ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വേടൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടൻ്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ അമ്മുവും കൂട്ടരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞോടി. അമ്മു മുയലിന് ഒരുപായം തോന്നി. അമ്മുമുയൽ വേടൻ്റെ മുൻപിൽ ഞൊണ്ടി ഞൊണ്ടി നടന്നു. വേടൻ വിചാരിച്ചു, "ഓടാൻ വയ്യാത്ത ഒരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം." വേടൻ അടുത്തെത്തിയതും അമ്മു കുതിച്ചു പാഞ്ഞു. വേടനും വാശിയായി. അയാൾ പുറകേ ഓടി. പക്ഷേ മാനിനെപ്പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാൻ വേടന് പറ്റിയില്ല. ഒടുവിൽ ഓടി ഓടി ഒരു വലിയ കുളത്തിൻ്റെ തീരത്തെത്തി. വേടന് സന്തോഷമായി. ഇനി മുയൽ ഓടില്ലല്ലോ. അമ്മുവിൻ്റെ മേലേക്ക് അയാൾ ചാടി വീണു. അമ്മു ആകട്ടെ കുളത്തിലേക്കെടുത്ത് ചാടി ആമ്പലിൻ്റെ മുകളിൽ പോയിരുന്നു. വേടനും പുറകേ ചാടി. അമ്മു ആമ്പലിലകളിൽ മേൽ ചാടിച്ചാടി കരയിൽ പോയി ഇരുന്നു. വേടൻ കുളത്തിലെ വെള്ളത്തിൽ വീണു. അമ്മുവിൻ്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേടനെ കടിച്ചു ശരിപ്പെടുത്തി. വേടൻ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നിട്ടില്ല. എല്ലാവരെയും രക്ഷിച്ച അമ്മുമുയലിനെ മുയലുകളുടെ നേതാവാക്കി. അമ്മുമുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്കറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠമാണ്, അമ്മുവിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു. ജീവിതത്തിൽ എന്നെങ്കിലും അതെല്ലാം ഉപകാരപ്പെടും തീർച്ചയായും.

വാത്സല്യം എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി ചിത്ര ആലപിച്ച ഗാനമാണ് കൂട്ടുകാർ കേട്ടത്. ഈ മനോഹര ഗാനത്തോടുകൂടി ബാലലോകം ഇവിടെ പൂർണ്ണമാവുന്നു.